wo hia se wo be hye wo safety boot wo hye wie a mesro wo nam bibi so ene be kosro enti e wo se wo nya atwede a obroni ka ne se ladder a wo be fro e de akosro